ചെമ്മഞ്ഞ കണ്ണുകനാഥ സുബ്രഹ്മണ്യം ശിവ ശിവ ശിവ സുബ്രഹ്മണ്യം ഹര ഹര ഹര ഹര സുബ്രഹ്മണ്യം ഓം ശിവ ശിവ ശിവ ശിവ സുബ്രഹ്മണ്യം ഹര ഹര ഹര ഹര സുബ്രഹ്മണ്യം ശിവ ശിവ ഹര ഹര സുബ്രഹ്മണ്യം ഹര ഹര ശിവ ശിവ സുബ്രഹ്മണ്യം ശിവ ശിവ ഹര ഹര സുബ്രഹ്മണ്യം.

0: പ്രാണമിടിച്ചു.
1: ഫിഷ് ഇസ് ബോൺ ഇൻ വാട്ടർ, ഇറ്റ് ഗ്രോസ് ഇൻ വാട്ടർ, ആൻഡ് ഫിഷ് ഡൈ ഇൻ വാട്ടർ. Milk is costlier, more precious than water. Yet fish die there.